ആകാശവാണിയും ഫാൽ നസി മേഘി താങ്തര മാപ്പൽ ലൈബാക് പുക്കുനുമിത് ഇങ് നിസിംഗനി കുന്തരുക് ഇങ്ങാകി ഹുംനി പാൻബ സകാപ്തലിസിംഗമ ചമാപ്പൽ നിഫുനിപാൽ ഹൗസിക് അയുക്കി പുങ് മങ്ങാമഖായ് താക്കിബക ലുയിനന സങ്ങായ് ചെനൽ കി ധൗരം സണ്ടോക് പഹുസരി സണ്ടോക്ചരിബ മേഘഹസ് ചാമ അഹും ദസ്മിക് മങ്ങ ധൗരം താബിരിബ സിംഗ്ബു തരാം നോക്ചരി ഖുരുംചരി

0: ആകാശവാണി ഇംഫാൽ ഹൗസിക് നുമിതാംഗിപ്പും മാപ്പൽ താരെ മണിപ്പൂരിത മറുവ പാവ് നാപ്പികനി മണിപ്പൂരിത പാവ് താപിരസി
1: ആകാശവാണി ഇംഫാൽ ഗാങ്ങോം കിരണ പാവ് പാജരി നമിത് നിന്ന് ചത്തകദബ മന്ദൽ താക്കി റെസിഡൻഷ്യൽ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷാൻ മഹാ അഭിയാൻ ലിസങ്ങനി കുന്തരുക് നസിദഗി ഇംഫാലിലൈബ ബി ജെ പിക്ക് തമ്പാൽ സംഗ്നന്ദ ഹൗക്രൈ തൗറമറിദ മുഖ്യമന്ത്രി യുംനാം ഖ്യാംസാനമസും ബി ജെ പി മണിപ്പൂർ പ്രദേശ് കി പ്രസിഡന്റ് എ സർദാർ ദേബി നുലുസിംഗ്ദുന പണ്ഡിറ്റ് ദീൻദയാൽ ഗി ഫോത്തോദ ലൈക്കത്തുനി കൈക്കും നബോദ്കി തുങ്ദ മുഖ്യമന്ത്രി നിഥാദോറ പുവാറോലമദ ഹായ് ദോൽഗി കാര്യകർത്താസിംഗി ഒയ്ബ് ട്രെയിനിംഗ് പ്രോഗ്രാം അസിന ബി ജെ പി ബു തക്സി കാശി ലൈബമതി ഹേന മപ്പും ഫാവ് ദോൽ അമ ഒയ്ഹൻബദ ചൗന മറ്റ പാങ്ലഗനി ട്രെയിനിംഗ് അസിദ സരുക്ക് യാരിബ കാര്യകർത്താസിംഗ്ന ട്രെയിനിംഗ് അസി ലോയറബ മതുംഗ്ദ മിയാംഗിദമക് അമദി ഹേന മപ്പാങ്ങൻ കൺമ മണിപ്പൂർ മസും ഭാരത് കിദമക് കഥോപ്പക ലോനന തബക് തൗർക്കനി ഹൈന താജൈ ഓൾ ഹിൽസ് ഏരിയസ് എക്സ് എഡിസിസ് അസോസിയേഷൻ കി മിഹുത്സിംഗ മുഖ്യമന്ത്രി യുംനാം ഖ്യാംസാൻഗ അസി ഇംഫാൽ ലൈബ മുഖ്യമന്ത്രി കി സെക്രട്ടേറിയറ്റ് ഉനക്രൈ ഉനബദുദ അസോസിയേഷൻ കി മൈക്കേദഗി മുഖ്യമന്ത്രി ദ മെമ്മോറണ്ടം അമശു പിഷൻകി ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ സിംഗ് അമശും സിംഗിലം ദ സഖു തോറങ് സിംഗ് പാക്കിപ്പകി മതാംഗ്ദസു മിഹുത് കാങ്ബു അതുഗ ഖനനേനകി ഉനബദുദ എം എൽ എ അവാംഗു നിയമായിഷു സർക് യാക്കി അമരോംദ ലിയാങ്മൈ നഗ കൗൺസിൽ ലിയാങ്മൈ പുയ് നഗ റുവാങ്ദി ലിയാങ്മൈ നഗ കട്ടിമൈ റുവാങ്ദി അമസും തോങ്ങാൻ തോങ്ങാൻബ ലിയാങ്മൈ ലുപ്സിംഗ് മിഹുത് ചുംഗ മുഖ്യമന്ത്രി ഗംഗസി ഉനക്കി ഹൗക്കിബ് താസിഗി തരഹൊമ്പൊയ്ത കാങ്പുപ്പി ജില്ലാദഗി പാസ്തര യൗന മിയോയ് തരുക് ഖുലായ് പൈബസിന് ഫാജിൻഖിബദു അസോയ് അങ്ങാം യൗദന ഖുദക്ത താതു അനനബ ടക്സിൻകി കാങ്പുപ്പി ജില്ലാഗ തൈനന ലൈബ ലിയാങ്മൈ കുൾസിംഗ്ദ സ്റ്റേറ്റ് പോലീസ് ഫോഴ്സിംഗ് തമ്മിനബസു മക്കൊയ്ന ടക്സിൻകി ഉനബദുദ മുഖ്യമന്ത്രി നഹായ് സ്റ്റേറ്റ് പോലീസ് അമസും സി ആർ പി എഫ് കൊപ്പിൻമ കാങ്ബുന ചിങ്നബൊമ്മ